0: അപ്പോ വയനയെ പാടെ ഷോട്ടി പസ്കു ടി വി പോക്കര എടേ നിക്ക അത്താർമ സൗത്ത
1: കൊച്ചി ബരി ലൈലൈ കൊസ്കു ടി വി പോക്കണി ഭിത്തി ആപ്നെ ടി വി ബിഗ്രിയ അനി ബനൗന ജന ലാഗി കൊടി ബനൗനെ പുക്ക ഉലട്ട ഹോയിന
0: त्यति कुरामा पनि चिन्ता गर्नुपर्छ त सदरमुकाम चरीकोट बाटो चरी घ्याङ जाने बाटोमा रहेको